നമ്മൾ കുടിച്ചാ എക്കാലം ഡാ സൺഡേ അണ കുമ്മാലുണ്ടാ എന്നെ തിലക്രീഡമേ.